0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തിന്റെ അടിസ്ഥാനം. പാപ്പ. വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന തെഉതോണിക്കോ പൊന്തിഫിക്കൽ സെമിനാരിയിലെ അംഗങ്ങളുമായി ലിയോ 14-ാമൻ പാപ്പ ഒക്ടോബർ മാസം 3-ാം തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. കോളേജ് സ്ഥാപിതമായതിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. പാപ്പ തന്റെ സന്ദേശത്തിൽ അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം ആമുഖമായി എടുത്തു പറഞ്ഞു. 8-ാം നൂറ്റാണ്ട് മുതൽ റോമൻ സാമ്രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും റോമിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഒരു പ്രധാന ആധികാരിക കേന്ദ്രമായി നിലകൊണ്ടത് തെഉതോണിക്കോ കാമ്പോസാന്തോ ആയിരുന്നുവെന്നും തുടർന്ന് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ സാമ്രാജ്യത്തിലെ കുൽത്തൂർ കാംഫിന്റെ സഭാപരമായ രാഷ്ട്രീയ നടപടികൾ കാരണം പുരോഹിതരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ വത്തിക്കാനിലെ ഈ സ്ഥലം അതത് രാജ്യങ്ങളിലെ പുരോഹിതന്മാർക്ക് ഇടമൊരുക്കിയതും പാപ്പ എടുത്തു പറഞ്ഞു. കോളേജിന്റെ ഒരു പ്രത്യേക സവിശേഷത വിശുദ്ധ പത്രോസപ്പസ്തോലന്റെ ശവകുടീരത്തോടുള്ള അതിന്റെ അതുല്യമായ സാമീപ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലുടനീളം അതിന്റെ തുടക്കം മുതൽ തന്നെ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള വിശ്വസ്തമായ വിധേയത്വം പാലിച്ചിട്ടുണ്ടെന്നും എടുത്തു പറഞ്ഞു. അതിനാൽ പത്രോസിന്റെ പിൻഗാമിയുമായും മെത്രാന്മാരുമായുമുള്ള അടുപ്പവും ഐക്യവും എപ്പോഴും നിലനിർത്തണമെന്ന് പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. രോഗികളും നിർധനരുമായ കുട്ടികളുടെ സംരക്ഷണം ലോകസമാധാനം കെട്ടിപ്പടുക്കുവാനുള്ള പ്രായോഗിക ചുവടുവയ്പ്പാണ് കർദിനാൾ കൂവക്കാട്. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക, സമാധാനം പ്രോത്സാഹിപ്പിക്കുക, ദുർബലരായ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള പങ്കുവയ്ക്കപ്പെടുന്ന പ്രതിബദ്ധത എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി വത്തിക്കാന്റെ മതസൗഹാർദ്ദ സംവാദത്തിനായുള്ള ഡിക്കസ്റ്ററിയും കസാക്കിസ്ഥാനിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റർഫെയ്ത്ത് ആൻഡ് ഇന്റർറിലീജിയസ് ഡയലോഗും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2-ാമത് സംയുക്ത സമ്മേളനം തലസ്ഥാനമായ അസ്താനയിൽ ആരംഭിച്ചു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് പ്രാരംഭ പ്രസംഗം നടത്തി. തന്റെ സന്ദേശത്തിൽ രോഗികളും നിർധനരുമായ കുട്ടികളെ സംരക്ഷിക്കുന്നത് കേവലമൊരു കാരുണ്യപ്രവർത്തനം മാത്രമല്ലെന്നും മറിച്ച് മനുഷ്യന്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ലോകസമാധാനം കെട്ടിപ്പടുക്കുവാനുള്ള പ്രായോഗിക ചുവടുവയ്പ്പാണെന്നും കർദിനാൾ കൂവക്കാട് ഓർമ്മിപ്പിച്ചു. വിഭിന്നമായ മത സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്കതീതമായി എളിയവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തുപിടിക്കുക എന്നത് എല്ലാ മതപാരമ്പര്യങ്ങളുടെയും കടമയാണെന്നും അതിനാൽ കേവലം സിദ്ധാന്തങ്ങളിലും വാക്കുകളിലും ഒതുങ്ങി നിൽക്കാതെ മതങ്ങൾ തമ്മിലുള്ള സംവാദം പ്രായോഗിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്നും കർദിനാൾ എടുത്തു പറഞ്ഞു. സമാധാനത്തിനും അനുരഞ്ജനത്തിനുമായി ആഹ്വാനം ചെയ്ത് എത്യോപ്യൻ കത്തോലിക്ക മെത്രാൻ സമിതി എത്യോപ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിനായി ലിയോ 14-ാമൻ പാപ്പ നടത്തിയ ആഹ്വാനത്തിനു പിന്നാലെ രാജ്യത്ത് ആത്മാർത്ഥമായ അനുരഞ്ജനവും പ്രാർത്ഥനയും ആവശ്യപ്പെട്ട് എത്യോപ്യൻ കത്തോലിക്ക മെത്രാൻ സമിതി രംഗത്തെത്തി. സായുധ പോരാട്ടങ്ങൾ നിലവിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും സംഘർഷങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമൂഹത്തിലെ നിർധനരെയും ദുർബലരെയുമാണെന്നും മെത്രാൻമാർ തങ്ങളുടെ ഇടയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. തങ്ങൾക്കിടയിലെ സാഹോദര്യ മനോഭാവം പുതുക്കിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളും ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും പാത തിരഞ്ഞെടുക്കണമെന്ന് മെത്രാൻ സമിതി അഭ്യർത്ഥിച്ചു. ഭൂകമ്പം ഏറെ നാശം വിതച്ച ഇന്തോനേഷ്യയിൽ ജനതയുടെ വിശ്വാസം പ്രത്യാശ പകരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15-നുണ്ടായ ശക്തമായ ഭൂകമ്പത്തിന്റെയും തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ഭീതിയിലാണ് ഫ്ലോറസ് ദ്വീപസമൂഹം കഴിയുന്നതെങ്കിലും ജനങ്ങളുടെ ഐക്യദാർഢ്യവും സഹകരണവും തങ്ങൾക്ക് വലിയ ആശ്വാസവും ധൈര്യവും നൽകുന്നുണ്ടെന്ന് ലരന്തൂക്ക രൂപതാധ്യക്ഷൻ മോൺസിഞ്ഞോർ യൊഹാനസ് ഹാൻസ് മൊന്തേരോ വ്യക്തമാക്കി. പ്രാദേശിക കാരിത്താസ് കാരുണ്യപ്രസ്ഥാനങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും സഹകരണത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു. ലെബനനിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം യുനിസെഫ് സംഘടന. ലെബനനിലെ രൂക്ഷമായ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കുട്ടികളുടെ ജീവിതത്തെ വൻതോതിൽ ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും അടിയന്തര പ്രാധാന്യം നൽകണമെന്ന് യുനിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആവശ്യപ്പെട്ടു. ലെബനനിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സംസാരിച്ച അവർ, തുടർച്ചയായ പ്രതിസന്ധികൾ കാരണം കുട്ടികൾക്ക് തങ്ങളുടെ ബാല്യകാലം നഷ്ടപ്പെടുകയാണെന്നും ലെബനന്റെ വീണ്ടെടുപ്പിനുവേണ്ടി കുട്ടികളുടെ ഭാവിക്കായി നിക്ഷേപം നടത്തുകയാണ് ഏറ്റവും അനുയോജ്യമായ വഴിയെന്നും വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 27-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവജനമെന്ന പേരിൽ അഭിമാനിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ രക്ഷ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവർ എന്ന് വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന സദ്ഫലങ്ങൾ ഉളവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം തന്റെ മക്കളെന്ന നിലയിൽ സ്നേഹിക്കുന്ന നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സംപ്രീതിക്ക് പാത്രമാകാൻ നമുക്ക് സാധിക്കില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായി 21-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്ക 20-ാം അധ്യായത്തിലും എഴുതിവച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. യേശു ജെറുസലേം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാന പുരോഹിതരും ജനപ്രമാണികളും അവന്റെ അടുത്തെത്തി, "നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്?" എന്ന് ചോദിക്കുന്നത് സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിലാണ് യേശു രണ്ട് ഉപമകൾ പറയുന്നത്. പിതാവിനോടുള്ള അനുസരണത്താൽ വ്യത്യസ്തരായ രണ്ട് പുത്രന്മാരുടെയും മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെയും ഉപമകൾ. ദൈവം നട്ടുവളർത്തുന്ന മുന്തിരിത്തോട്ടമായാണ് ഇസ്രായേൽ തങ്ങളെത്തന്നെ കരുതിയിരുന്നത് എന്ന് നമുക്കറിയാം. 80-ാം സങ്കീർത്തനത്തിൽ ഈയൊരു ചിത്രം നാം കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവം നട്ടുപിടിപ്പിച്ച മുന്തിരിവള്ളിയായാണ് ഇസ്രായേൽ തങ്ങളെക്കുറിച്ച് പറയുക. അങ്ങനെ പിതാവായ ദൈവം നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം തേടി അയക്കപ്പെട്ട പുത്രനാണ് തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് വളരാൻ ഇസ്രായേൽ ജനത്തെ നയിക്കാനായി നിയോഗിക്കപ്പെട്ടവർക്ക് സാധിച്ചില്ല എന്ന് സുവിശേഷവും ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിതാവിന്റെ ഹിതം നിറവേറ്റാനാകുന്നില്ലെങ്കിൽ, സ്വർഗരാജ്യത്തിനു ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാനാകുന്നില്ലെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഭിമാനിക്കുന്ന അവർക്ക് രക്ഷ അവകാശമായി നേടാനാകില്ലെന്നും അനുതപിച്ച് ദൈവത്തിലേക്ക് തിരികെ വരികയും അവനിൽ വിശ്വസിക്കുകയും യഥാകാലം നന്മയുടെ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവരാജ്യം നൽകപ്പെടുമെന്നും യേശു വളരെ വ്യക്തമായി താക്കീതു ചെയ്യുന്നു. മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ മൂന്ന് സമാന്തര സുവിശേഷകരിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്കു നൽകപ്പെടും എന്ന് വ്യക്തമായി എഴുതി ചേർത്തിരിക്കുന്നത്. മർക്കോസ്, ലൂക്കാസ് ലിഹന്മാരാകട്ടെ, യേശുവിന് തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദജനം നൽകാതിരുന്ന അംഗീകാരത്തിന്റെ അഭാവത്തെക്കുറിച്ചാണ് കൂടുതലായി പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ക്രിസ്തു പറയുക ഇതാണ്: ഇസ്രായേൽ നിരാകരിച്ച ദൈവരാജ്യം പുതിയൊരു ജനതയ്ക്ക്, പിതാവയച്ച പുത്രനിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക്, സഭയ്ക്ക് നൽകപ്പെടും. വീട്ടുടമസ്ഥൻ അയച്ച ഭൃത്യരെയും പുത്രനെയും അടിക്കുകയും കല്ലെറിയുകയും കൊന്നുകളയുകയും ചെയ്ത് മുന്തിരിത്തോട്ടം സ്വന്തമാക്കാമെന്നു കരുതിയ കൃഷിക്കാരെപ്പോലെ പിതാവായ ദൈവമയച്ച പ്രവാചകന്മാരെയും നേതാക്കളെയും ദൈവപുത്രനായ ക്രിസ്തുവിനെ തന്നെയും ഇല്ലാതാക്കി ദൈവത്തെ മാറ്റിനിറുത്തി ആ സ്ഥാനം കരസ്ഥമാക്കാമെന്ന്, ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെയും അധിപരായി മാറാമെന്നു കരുതിയിരിക്കുന്ന മനുഷ്യരോടാണ് ഇന്ന് സുവിശേഷം പറയുക: ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ദൈവത്തിന്റെ പ്രവാചകരെയും പുത്രനെയും സ്വീകരിക്കാതിരിക്കുകയും അവരുടെ താക്കീതുകൾക്ക് ചെവികൊടുക്കാതിരിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്ത ഒരു ജനതയോടും അവരുടെ ആധ്യാത്മിക ജീവിതത്തെ നേർവഴിയെ നയിക്കാൻ മറന്ന പ്രധാന പുരോഹിതരോടും അധികാരത്തിന്റെ യഥാർത്ഥ അവകാശി ദൈവമാണെന്ന സത്യം മറച്ചുവെച്ച് സ്വയം ഉയർത്തുവാൻ ശ്രമിച്ച ജനപ്രമാണികളോടുമാണ് യേശു ഈ ഉപമ പറയുന്നത്. ഉപമയിൽ യേശുവിന്റെ മരണത്തിന്റെ ഇടത്തെക്കുറിച്ചു പോലും പരാമർശമുണ്ട്. മുന്തിരിത്തോട്ടത്തിന് വെളിയിലാണ് പുത്രന്റെ ശരീരം കൃഷിക്കാർ എറിഞ്ഞുകളയുന്നത്. ജെറുസലേം നഗരത്തിന് വെളിയിൽ ഗോൽഗോഥായിലാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ ഉപമയിലൂടെ സുവിശേഷത്തിലെ ക്രിസ്തു പറയുന്നത് ശ്രദ്ധാപൂർവം ശ്രവിക്കാനും ഇതിന്റെ പൊരുൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ജീവിക്കാനും പുതിയ ഇസ്രായേലെന്ന് അഭിമാനിക്കുന്ന നമുക്കും കടമയുണ്ടെന്ന് മറക്കാതിരിക്കാം. ക്രൈസ്തവരെന്ന പേരിൽ നിങ്ങളും ഞാനും അഭിമാനിക്കുന്നെങ്കിൽ അത് നമ്മുടെ സ്വർഗോന്മുഖമായ ജീവിതത്തെ ആധാരമാക്കിയാകട്ടെ. രക്ഷ അവകാശമായി ലഭിക്കുമെന്ന് നാം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ അത് സ്വന്തമാക്കാൻ തക്ക വിശ്വാസ ജീവിതത്തിന്റെ പ്രവർത്തികളും സാക്ഷ്യവും നമ്മിലുണ്ടാകട്ടെ. സൗജന്യമായി നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ദൈവം ഉത്തരവാദിത്വപരമായ വിശ്വാസ ജീവിതം നമ്മിൽ നിന്ന് തിരികെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം. സഭയിലും ജീവിതത്തിലും സത്യവിശ്വാസത്തിനും ദൈവത്തിനും പ്രഥമസ്ഥാനം കൊടുക്കാത്ത സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് ദൈവവിശ്വാസത്തെപ്പോലും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യരോടും ഇന്ന് ക്രിസ്തു ആവർത്തിക്കുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തെ കവച്ചുവയ്ക്കുന്ന ആഴമേറിയ വിശ്വാസത്തോടെ കുറവുകളുടെയും വീഴ്ചകളുടെയും ഇടയിൽ പോലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകി സ്നേഹിക്കുകയും അവനെ നാഥനായി സ്വീകരിച്ച് അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതവും സുവിശേഷത്തിലെ പരാജയപ്പെട്ട കർഷകരുടേതിന് തുല്യമായി മാറുമെന്ന് മറക്കാതിരിക്കാം. ദൈവപുത്രനിൽ വിശ്വസിക്കുകയും ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പുതിയ ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തോട് എത്രമാത്രം അടുപ്പവും അകലവുമാണ് നാം പാലിക്കുന്നതെന്ന ഒരു ചിന്ത സുവിശേഷം നമുക്കു മുൻപിൽ വയ്ക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ സമാധാനത്തിന്റെ ദൈവത്തിനൊപ്പം ആയിരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. പ്രാർത്ഥനയോടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പഴയ ഇസ്രായേൽ ജനത്തിന്റെ തെറ്റായ മനോഭാവങ്ങളിൽ നിന്ന് മാറി ദൈവം നമ്മെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്ത് അവന്റെ വിശ്വസ്തദാസരായി വേല ചെയ്ത് നന്മയിലും ദൈവ സഹോദര സ്നേഹങ്ങളിലും അടിയുറച്ച ഒരു ജീവിതം നയിച്ച് ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകി എളിമയോടെ ജീവിക്കാൻ സാധിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം, പ്രപഞ്ചനാഥനായ ദൈവം നമ്മോടൊത്തുണ്ടായിരിക്കും. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെന്ന നിലയിൽ അവന്റെ രാജ്യത്തിന് നാം അവകാശികളായി മാറുകയും ചെയ്യും. ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ടവയായി മാറുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 27-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. സിസ്റ്റർ ഡോക്ടർ ആൻ ജോസ് SABS രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തിന്റെ അടിസ്ഥാനം. പാപ്പ. വത്തിക്കാനിൽ സ്ഥിതി ചെയ്യുന്ന തെഉതോണിക്കോ പൊന്തിഫിക്കൽ സെമിനാരിയിലെ അംഗങ്ങളുമായി ലിയോ 14-ാമൻ പാപ്പ ഒക്ടോബർ മാസം 3-ാം തീയതി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. കോളേജ് സ്ഥാപിതമായതിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. പാപ്പ തന്റെ സന്ദേശത്തിൽ അംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ തനിക്കുള്ള അതിയായ സന്തോഷം ആമുഖമായി എടുത്തു പറഞ്ഞു. 8-ാം നൂറ്റാണ്ടു മുതൽ റോമൻ സാമ്രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും റോമിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ഒരു പ്രധാന ആധികാരിക കേന്ദ്രമായി നിലകൊണ്ടത് തെഉതോണിക്കോ കാമ്പോസാന്തോ ആയിരുന്നുവെന്നും തുടർന്ന് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ സാമ്രാജ്യത്തിലെ കുൽത്തുർ കാംഫിന്റെ സഭാപരമായ രാഷ്ട്രീയ നടപടികൾ കാരണം പുരോഹിതരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടപ്പോൾ വത്തിക്കാനിലെ ഈ സ്ഥലം അതത് രാജ്യങ്ങളിലെ പുരോഹിതന്മാർക്ക് ഇടമൊരുക്കിയതും പാപ്പ എടുത്തു പറഞ്ഞു. കോളേജിന്റെ ഒരു പ്രത്യേക സവിശേഷത വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്റെ ശവകുടീരത്തോടുള്ള അതിന്റെ അതുല്യമായ സാമീപ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലുടനീളം അതിന്റെ തുടക്കം മുതൽ തന്നെ പരിശുദ്ധ പിതാക്കന്മാരോടുള്ള വിശ്വസ്തമായ വിധേയത്വം പാലിച്ചിട്ടുണ്ടെന്നും എടുത്തു പറഞ്ഞു. അതിനാൽ പത്രോസിന്റെ പിൻഗാമിയുമായും മെത്രാന്മാരുമായുമുള്ള അടുപ്പവും ഐക്യവും എപ്പോഴും നിലനിർത്തണമെന്ന് പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. രോഗികളും നിർധനരുമായ കുട്ടികളുടെ സംരക്ഷണം ലോകസമാധാനം കെട്ടിപ്പടുക്കുവാനുള്ള പ്രായോഗിക ചുവടുവയ്പ്പാണ് കർദിനാൾ കൂവക്കാട്. ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക, സമാധാനം പ്രോത്സാഹിപ്പിക്കുക, ദുർബലരായ കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള പങ്കുവയ്ക്കപ്പെടുന്ന പ്രതിബദ്ധത എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി വത്തിക്കാന്റെ മതസൗഹാർദ്ദ സംവാദത്തിനായുള്ള ഡിക്കസ്റ്ററിയും കസാക്കിസ്ഥാനിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റർഫെയ്ത്ത് ആൻഡ് ഇന്റർറിലിജിയസ് ഡയലോഗും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2-ാമത് സംയുക്ത സമ്മേളനം തലസ്ഥാനമായ അസ്താനയിൽ ആരംഭിച്ചു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് പ്രാരംഭ പ്രസംഗം നടത്തി. തന്റെ സന്ദേശത്തിൽ രോഗികളും നിർധനരുമായ കുട്ടികളെ സംരക്ഷിക്കുന്നത് കേവലമൊരു കാരുണ്യപ്രവർത്തനം മാത്രമല്ലെന്നും മറിച്ച് മനുഷ്യന്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ലോകസമാധാനം കെട്ടിപ്പടുക്കുവാനുള്ള പ്രായോഗിക ചുവടുവയ്പ്പാണെന്നും കർദിനാൾ കൂവക്കാട് ഓർമ്മിപ്പിച്ചു. വിഭിന്നമായ മത സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്കതീതമായി എളിയവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തുപിടിക്കുക എന്നത് എല്ലാ മതപാരമ്പര്യങ്ങളുടെയും കടമയാണെന്നും അതിനാൽ കേവലം സിദ്ധാന്തങ്ങളിലും വാക്കുകളിലും ഒതുങ്ങി നിൽക്കാതെ മതങ്ങൾ തമ്മിലുള്ള സംവാദം പ്രായോഗിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്നും കർദിനാൾ എടുത്തു പറഞ്ഞു. സമാധാനത്തിനും അനുരഞ്ജനത്തിനുമായി ആഹ്വാനം ചെയ്ത് എത്യോപ്യൻ കത്തോലിക്ക മെത്രാൻ സമിതി എത്യോപ്യയിലെ സമാധാന പുനഃസ്ഥാപനത്തിനായി ലിയോ 14-ാമൻ പാപ്പ നടത്തിയ ആഹ്വാനത്തിന് പിന്നാലെ രാജ്യത്ത് ആത്മാർത്ഥമായ അനുരഞ്ജനവും പ്രാർത്ഥനയും ആവശ്യപ്പെട്ട് എത്യോപ്യൻ കത്തോലിക്ക മെത്രാൻ സമിതി രംഗത്തെത്തി. സായുധ പോരാട്ടങ്ങൾ നിലവിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും സംഘർഷങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമൂഹത്തിലെ നിർധനരെയും ദുർബലരെയുമാണെന്നും മെത്രാൻമാർ തങ്ങളുടെ ഇടയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. തങ്ങൾക്കിടയിലെ സാഹോദര്യ മനോഭാവം പുതുക്കിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളും ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും പാത തിരഞ്ഞെടുക്കണമെന്ന് മെത്രാൻ സമിതി അഭ്യർത്ഥിച്ചു. ഭൂകമ്പം ഏറെ നാശം വിതച്ച ഇന്തോനേഷ്യയിൽ ജനതയുടെ വിശ്വാസം പ്രത്യാശ പകരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ്

0: ഓഗസ്റ്റ് 15-നുണ്ടായ ശക്തമായ ഭൂകമ്പത്തിന്റെയും തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ഭീതിയിലാണ് ഫ്ലോറസ് ദ്വീപ സമൂഹം കഴിയുന്നതെങ്കിലും ജനങ്ങളുടെ ഐക്യദാർഢ്യവും സഹകരണവും തങ്ങൾക്ക് വലിയ ആശ്വാസവും ധൈര്യവും നൽകുന്നുണ്ടെന്ന് ലരന്തൂക്ക രൂപതാധ്യക്ഷൻ മോൺസിഞ്ഞോർ യൊഹാനസ് ഹാൻസ് മൊന്തേരോ വ്യക്തമാക്കി. പ്രാദേശിക കാരിത്താസ് കാരുണ്യ പ്രസ്ഥാനങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും സഹകരണത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു. ലെബനനിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണം യുനിസെഫ് സംഘടന. ലെബനനിലെ രൂക്ഷമായ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കുട്ടികളുടെ ജീവിതത്തെ വൻതോതിൽ ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനും അടിയന്തര പ്രാധാന്യം നൽകണമെന്ന് യുനിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആവശ്യപ്പെട്ടു. ലെബനനിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം സംസാരിച്ച അവർ, തുടർച്ചയായ പ്രതിസന്ധികൾ കാരണം കുട്ടികൾക്ക് തങ്ങളുടെ ബാല്യകാലം നഷ്ടപ്പെടുകയാണെന്നും ലെബനന്റെ വീണ്ടെടുപ്പിനുവേണ്ടി കുട്ടികളുടെ ഭാവിക്കായി നിക്ഷേപം നടത്തുകയാണ് ഏറ്റവും അനുയോജ്യമായ വഴിയെന്നും വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 27-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവജനമെന്ന പേരിൽ അഭിമാനിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ രക്ഷ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവർ എന്ന് വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന സദ്ഫലങ്ങൾ ഉളവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം തന്റെ മക്കളെന്ന നിലയിൽ സ്നേഹിക്കുന്ന നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ സംപ്രീതിക്ക് പാത്രമാകാൻ നമുക്ക് സാധിക്കില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. വിശുദ്ധ മത്തായി 21-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസ് 12-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്ക 20-ാം അധ്യായത്തിലും എഴുതിവച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. യേശു ജെറുസലേം ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാന പുരോഹിതരും ജനപ്രമാണികളും അവന്റെ അടുത്തെത്തി, "നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്?" എന്ന് ചോദിക്കുന്നത് സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിലാണ് യേശു രണ്ട് ഉപമകൾ പറയുന്നത്. പിതാവിനോടുള്ള അനുസരണത്താൽ വ്യത്യസ്തരായ രണ്ട് പുത്രന്മാരുടെയും മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെയും ഉപമകൾ. ദൈവം നട്ടുവളർത്തുന്ന മുന്തിരിത്തോട്ടമായാണ് ഇസ്രായേൽ തങ്ങളെത്തന്നെ കരുതിയിരുന്നത് എന്ന് നമുക്കറിയാം. 80-ാം സങ്കീർത്തനത്തിൽ ഈയൊരു ചിത്രം നാം കാണുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവം നട്ടുപിടിപ്പിച്ച മുന്തിരിവള്ളിയായാണ് ഇസ്രായേൽ തങ്ങളെക്കുറിച്ച് പറയുക. അങ്ങനെ പിതാവായ ദൈവം നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഫലം തേടി അയക്കപ്പെട്ട പുത്രനാണ് തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് വളരാൻ ഇസ്രായേൽ ജനത്തെ നയിക്കാനായി നിയോഗിക്കപ്പെട്ടവർക്ക് സാധിച്ചില്ല എന്ന് സുവിശേഷവും ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിതാവിന്റെ ഹിതം നിറവേറ്റാനാകുന്നില്ലെങ്കിൽ, സ്വർഗരാജ്യത്തിനു ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാനാകുന്നില്ലെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഭിമാനിക്കുന്ന അവർക്ക് രക്ഷ അവകാശമായി നേടാനാകില്ലെന്നും അനുതപിച്ച് ദൈവത്തിലേക്ക് തിരികെ വരികയും അവനിൽ വിശ്വസിക്കുകയും യഥാകാലം നന്മയുടെ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവരാജ്യം നൽകപ്പെടുമെന്നും യേശു വളരെ വ്യക്തമായി താക്കീതു ചെയ്യുന്നു. മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ മൂന്ന് സമാന്തര സുവിശേഷകരിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്കു നൽകപ്പെടും എന്ന് വ്യക്തമായി എഴുതിച്ചേർത്തിരിക്കുന്നത്. മർക്കോസ് ലൂക്കാസ് ലിഹന്മാരാകട്ടെ, യേശുവിന് തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദജനം നൽകാതിരുന്ന അംഗീകാരത്തിന്റെ അഭാവത്തെക്കുറിച്ചാണ് കൂടുതലായി പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ക്രിസ്തു പറയുക ഇതാണ്: ഇസ്രായേൽ നിരാകരിച്ച ദൈവരാജ്യം പുതിയൊരു ജനതയ്ക്ക്, പിതാവയച്ച പുത്രനിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക്, സഭയ്ക്ക് നൽകപ്പെടും. വീട്ടുടമസ്ഥൻ അയച്ച ഭൃത്യരെയും പുത്രനെയും അടിക്കുകയും കല്ലെറിയുകയും കൊന്നുകളയുകയും ചെയ്ത് മുന്തിരിത്തോട്ടം സ്വന്തമാക്കാമെന്നു കരുതിയ കൃഷിക്കാരെപ്പോലെ പിതാവായ ദൈവമയച്ച പ്രവാചകന്മാരെയും നേതാക്കളെയും ദൈവപുത്രനായ ക്രിസ്തുവിനെ തന്നെയും ഇല്ലാതാക്കി ദൈവത്തെ മാറ്റിനിറുത്തി ആ സ്ഥാനം കരസ്ഥമാക്കാമെന്ന്, ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെയും അധിപരായി മാറാമെന്നു കരുതിയിരിക്കുന്ന മനുഷ്യരോടാണ് ഇന്ന് സുവിശേഷം പറയുക. ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ദൈവത്തിന്റെ പ്രവാചകരെയും പുത്രനെയും സ്വീകരിക്കാതിരിക്കുകയും അവരുടെ താക്കീതുകൾക്ക് ചെവികൊടുക്കാതിരിക്കുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്ത ഒരു ജനതയോടും അവരുടെ ആധ്യാത്മിക ജീവിതത്തെ നേർവഴിയെ നയിക്കാൻ മറന്ന പ്രധാന പുരോഹിതരോടും അധികാരത്തിന്റെ യഥാർത്ഥ അവകാശി ദൈവമാണെന്ന സത്യം മറച്ചുവെച്ച് സ്വയം ഉയർത്തുവാൻ ശ്രമിച്ച ജനപ്രമാണികളോടുമാണ് യേശു ഈ ഉപമ പറയുന്നത്. ഉപമയിൽ യേശുവിന്റെ മരണത്തിന്റെ ഇടത്തെക്കുറിച്ചുപോലും പരാമർശമുണ്ട്. മുന്തിരിത്തോട്ടത്തിന് വെളിയിലാണ് പുത്രന്റെ ശരീരം കൃഷിക്കാർ എറിഞ്ഞുകളയുന്നത്. ജെറുസലേം നഗരത്തിന് വെളിയിൽ ഗോൽഗോഥായിലാണ് യേശു ക്രൂശിക്കപ്പെട്ടതെന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ ഉപമയിലൂടെ സുവിശേഷത്തിലെ ക്രിസ്തു പറയുന്നത് ശ്രദ്ധാപൂർവം ശ്രവിക്കാനും ഇതിന്റെ പൊരുൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ജീവിക്കാനും പുതിയ ഇസ്രായേലെന്ന് അഭിമാനിക്കുന്ന നമുക്കും കടമയുണ്ടെന്ന് മറക്കാതിരിക്കാം. ക്രൈസ്തവരെന്ന പേരിൽ നിങ്ങളും ഞാനും അഭിമാനിക്കുന്നെങ്കിൽ അത് നമ്മുടെ സ്വർഗോന്മുഖമായ ജീവിതത്തെ ആധാരമാക്കിയാകട്ടെ. രക്ഷ അവകാശമായി ലഭിക്കുമെന്ന് നാം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ അത് സ്വന്തമാക്കാൻ തക്ക വിശ്വാസ ജീവിതത്തിന്റെ പ്രവർത്തികളും സാക്ഷ്യവും നമ്മിലുണ്ടാകട്ടെ. സൗജന്യമായി നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന ദൈവം ഉത്തരവാദിത്വപരമായ വിശ്വാസ ജീവിതം നമ്മിൽ നിന്ന് തിരികെ ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം. സഭയിലും ജീവിതത്തിലും സത്യവിശ്വാസത്തിനും ദൈവത്തിനും പ്രഥമസ്ഥാനം കൊടുക്കാത്ത, സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് ദൈവവിശ്വാസത്തെപ്പോലും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോ മനുഷ്യരോടും ഇന്ന് ക്രിസ്തു ആവർത്തിക്കുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തെ കവച്ചുവയ്ക്കുന്ന ആഴമേറിയ വിശ്വാസത്തോടെ കുറവുകളുടെയും വീഴ്ചകളുടെയും ഇടയിൽ പോലും ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകി സ്നേഹിക്കുകയും അവനെ നാഥനായി സ്വീകരിച്ച് അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി മാറാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതവും സുവിശേഷത്തിലെ പരാജയപ്പെട്ട കർഷകരുടേതിന് തുല്യമായി മാറുമെന്ന് മറക്കാതിരിക്കാം. ദൈവപുത്രനിൽ വിശ്വസിക്കുകയും ആ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പുതിയ ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തോട് എത്രമാത്രം അടുപ്പവും അകലവുമാണ് നാം പാലിക്കുന്നതെന്ന ഒരു ചിന്ത സുവിശേഷം നമുക്കു മുൻപിൽ വയ്ക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ സമാധാനത്തിന്റെ ദൈവത്തിനൊപ്പം ആയിരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. പ്രാർത്ഥനയോടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പഴയ ഇസ്രായേൽ ജനത്തിന്റെ തെറ്റായ മനോഭാവങ്ങളിൽ നിന്ന് മാറി ദൈവം നമ്മെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്ത് അവന്റെ വിശ്വസ്തദാസരായി വേല ചെയ്ത് നന്മയിലും ദൈവ സഹോദര സ്നേഹങ്ങളിലും അടിയുറച്ച ഒരു ജീവിതം നയിച്ച് ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമസ്ഥാനം നൽകി എളിമയോടെ ജീവിക്കാൻ സാധിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം, പ്രപഞ്ചനാഥനായ ദൈവം നമ്മോടൊത്തുണ്ടായിരിക്കും. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളെന്ന നിലയിൽ അവന്റെ രാജ്യത്തിന് നാം അവകാശികളായി മാറുകയും ചെയ്യും. ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ടവയായി മാറുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 27-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. സിസ്റ്റർ ഡോക്ടർ ആൻ ജോസ് SABS രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം ക്രിസ്തുവെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുകയും ക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ പ്രായോഗികതയിൽ സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ കഴിയുന്നവരിലേക്ക് പോലും എത്തിക്കുവാൻ അനുസരണയുടെയും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വഴി തിരഞ്ഞെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ 800th വാർഷികം ഒക്ടോബർ മാസം 4th തീയതി ആഘോഷിക്കുകയാണ്. ലോകം ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമങ്ങളുടെയും വിഷമസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സമാധാനത്തിന്റെ ആഹ്വാനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും പ്രാർത്ഥനകളും ഏറെ പ്രചോദനം നൽകുന്നു. ഈ തിരുനാൾ വേളയിൽ ഇന്നും വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെ അധികരിച്ചുകൊണ്ട് സിസ്റ്റർ സോണിയ കെച്ചാക്കോ ഡി സി പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് തുടർന്ന് നാം ശ്രവിക്കുന്നത്.

കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ലളിതവും മനോഹരവുമായ ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏതൊരു ക്രൈസ്തവന്റെ മനസ്സിൽ ആദ്യം ഉയർന്നുവരുന്നത്. സമാധാനത്തിന്റെ അപ്പസ്തോലനും സൃഷ്ടിയുടെ പാലകനും സകല ജീവജാലങ്ങളുടെയും സഹോദരനുമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി അനേകർക്ക് വലിയൊരു ആത്മീയ പ്രചോദനമാണ്. ദൈവം, മനുഷ്യരാശി, പ്രകൃതി എന്നിവ തമ്മിലുള്ള സാർവത്രിക അനുരഞ്ജനത്തിലൂന്നി സമാധാനത്തിന്റെ മനുഷ്യൻ, എല്ലാവരുടെയും സഹോദരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനാണ് 2026 ജനുവരി 10 മുതൽ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആരംഭിച്ചത്. മനുഷ്യചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിശുദ്ധൻ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം കത്തോലിക്കാ സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം സകല ചരാചരങ്ങളോടും സാക്ഷ്യത്തിലൂടെ സംവദിച്ചതാണ് അദ്ദേഹത്തിന്റെ ആത്മീയതയും ജീവിത സന്ദേശവും. ആധുനിക ലോകം ഭൗതികതയുടെയും മത്സരങ്ങളുടെയും തടവറയിൽ കഴിയുമ്പോൾ 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇറ്റലിയിലെ അസീസിയിൽ തന്റെ സ്വർഗീയ യാത്രയിൽ ഉയർന്നുകേട്ട ആ ലാളിത്യത്തിന്റെ സ്വരം ഇന്നും ജനകോടികളുടെ മനസ്സിൽ പ്രത്യാശയുടെ പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു. ഈ ജൂബിലി കാലഘട്ടം ചരിത്രപരമായ ചില മഹത്തായ സംഭവങ്ങളുടെ 800-ാം വാർഷികം കൂടിയാണ്. ക്രൈസ്തവ ലോകത്തിന് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ അമൂല്യമായ സമ്മാനങ്ങളുടെ വാർഷികങ്ങൾ തുടർച്ചയായി ആഘോഷിക്കപ്പെടുന്ന ഒരു അപൂർവ മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇറ്റലിയിലെ ഗ്രച്ചോയിൽ ലോകത്തിലാദ്യമായി പുൽക്കൂടൊരുക്കിയതിന്റെ 800-ാം വാർഷികവും ഈ കാലഘട്ടത്തിൽ നാം ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ എളിമയും ലാളിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഫ്രാൻസിസ് കണ്ടുപിടിച്ച ആ ആശയം ഇന്നും ലോകമെമ്പാടുമുള്ള വീടുകളിൽ ക്രിസ്മസ് കാലത്ത് ജീവസുറ്റതായി നിലനിൽക്കുന്നു. അതോടൊപ്പം പ്രകൃതിയുടെ ദൈവിക സൗന്ദര്യത്തെ വാഴ്ത്തുന്ന പ്രശസ്തമായ സൂര്യകീർത്തനം രചിച്ചതിന്റെ വാർഷികവും ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. രോഗപീഠകളാൽ കഴിഞ്ഞ അവസ്ഥയിലാണ് ഫ്രാൻസിസ് പുണ്യവാൻ പ്രകൃതിയിലെ ഓരോ ഘടകത്തെയും സഹോദരനായും സഹോദരിയായും വാഴ്ത്തുന്ന ഈ അത്ഭുതഗീതം രചിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യത്തെ വ്യക്തമാക്കുന്നു. കൂടാതെ ലാവർണ മലമുകളിൽ വച്ച് ക്രിസ്തുവിന്റെ വിശുദ്ധ മുറിവുകൾ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ പതിഞ്ഞതിന്റെ 800-ാം വാർഷികവും ഇതിനോടൊപ്പം അനുസ്മരിക്കപ്പെടുന്നു. ക്രൂശിതനായ ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദൈവീകമായ പാടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചരിത്രത്തിൽ പഞ്ചക്ഷതം ലഭിച്ച ആദ്യത്തെ വ്യക്തിയായി അങ്ങനെ ഫ്രാൻസിസ് മാറി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഭൗമിക ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയതിന്റെ 8-ാം ശതാബ്ദി കൊണ്ടാടുമ്പോൾ ആഘോഷത്തിന്റെയും അതോടൊപ്പം ആത്മീയ വിശുദ്ധീകരണത്തിന്റെയും മറ്റൊരു മഹത്തായ അവസരം കൂടി നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ക്രിസ്തുവായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യവും മാതൃകയും. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കാനും അവിടുന്ന് നടന്ന ലാളിത്യത്തിന്റെയും രമ്യതയുടെയും വഴിയിലൂടെ സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ച് മുന്നേറാനും അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം അശ്രാന്തമായി പരിശ്രമിച്ചു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:6. ഈ വചനം വിശുദ്ധന്റെ ദിനചര്യകളിൽ തെളിഞ്ഞു നിന്നു. ചെറുപ്പകാലത്ത് ധനികനായ വസ്ത്രവ്യാപാരി പിയത്രോ ബെർണാദോനയുടെ മകനായി സുഖലോലുപതയിൽ വളർന്ന ഫ്രാൻസിസ് ദൈവവിളി കേട്ട മാത്രയിൽ തന്റെ സകല സമ്പത്തും പദവികളും ഉപേക്ഷിച്ചു. പിതാവ് നൽകിയ അങ്കി പോലും തിരികെ നൽകിക്കൊണ്ട് കേവലം ഒരു നിസ്സാര വസ്ത്രവും ധരിച്ച് അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കാരണം യേശുക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണത്തെയും കുരിശുമരണത്തെയും അദ്ദേഹം അത്രമേൽ സ്നേഹത്തോടെയും ആദരവോടെയും പുലുകി. സുവിശേഷത്തിലെ വചനങ്ങൾ വെറുമൊരു വായനയായി കാണാതെ അത് അതേപടി ജീവിക്കാനുള്ള ആഹ്വാനമായി അദ്ദേഹം കണ്ടു. ഈശോയോട് അത്രയേറെ ആഴത്തിൽ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ടാണ് വിശുദ്ധ ബൊനവെഞ്ചർ അദ്ദേഹത്തെ വിസ്മയത്തോടെ 2-ാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചത്. സുവിശേഷം വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് വെളിപ്പെടേണ്ടതെന്ന വലിയ പാഠമാണ് ഫ്രാൻസിസ് തന്റെ അനുഗാമികൾക്ക് പകർന്നു നൽകിയത്. സൃഷ്ടികളെയും പ്രകൃതിയെയും അളവറ്റ് സ്നേഹിച്ച ഫ്രാൻസിസ് പുണ്യവാളനെ വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പ പരിസ്ഥിതിയുടെയും ജീവജാലങ്ങളുടെയും മധ്യസ്ഥനായി നാമകരണം ചെയ്തു. പ്രകൃതിയെ കേവലം ഉപഭോഗ വസ്തുവായി കാണുന്ന ആധുനിക ലോകത്തിന് 100 ആണ്ടുകൾക്ക് മുൻപേ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പവിത്രത കാണിച്ചു തന്ന മഹാത്മാവാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സകല സൃഷ്ടി വസ്തുക്കളും ഒരേ ദൈവത്തിന്റെ കൈവേലയാണെന്ന തിരിച്ചറിവ് വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. അതിനാൽ പ്രകൃതിയിലെ സകലതും അദ്ദേഹത്തിന് സഹോദരി സഹോദരന്മാരായിരുന്നു. സൂര്യനെ സഹോദരനെന്നും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സഹോദരിമാരെന്നും ജലത്തെയും ഭൂമിയെയും സഹോദരിയെന്നും വിളിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
പക്ഷികളോടും കാട്ടുമൃഗങ്ങളോടും സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസിന്റെ കഥകൾ ആത്മീയ ചരിത്രത്തിലെ അപൂർവ ഏടുകളാണ്. അസീസി കോദക്സ് എന്ന പുരാതന കയ്യെഴുത്തു പ്രതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സൂര്യകീർത്തനത്തിൽ ദൈവത്തെയും അവിടുത്തെ സൃഷ്ടികളെയും ഇപ്രകാരം പുകഴ്ത്തുന്നു: മഹോന്നതനെ, സർവശക്തനെ, നല്ല കർത്താവെ, സ്തുതികളും മഹത്വവും ബഹുമാനവും എല്ലാ വാഴവും നിനക്കുള്ളതാകുന്നു. ഉന്നതനെ, അവ നിന്റേത് മാത്രമാകുന്നു. നിന്റെ നാമം ഉച്ചരിക്കാൻ മർത്യരിൽ ഒരുവനും യോഗ്യനല്ല. പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തെ വലിയ ഭീഷണിയിലാഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ സൃഷ്ടപ്രപഞ്ചത്തോടുള്ള ഫ്രാൻസിസിന്റെ ഈ ആദരവും സ്നേഹവും ഏവർക്കും ഒരു വലിയ വഴികാട്ടിയാണ്. സാൻ ദമിയാനോയിലെ തകർന്നു വീഴാറായ ചെറിയ പള്ളിയിൽ വച്ച് ക്രൂശിതനായ ഈശോയുടെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. ഫ്രാൻസിസ്, നീ പോയി തകർച്ചയിലായ എന്റെ ഭവനം പുനരുദ്ധരിക്കുക എന്ന ദൈവീക സ്വരം അവൻ കേട്ടു. ആദ്യം അത് പള്ളിയുടെ ഭൗതികമായ തകർച്ചയാണെന്ന് കരുതിയെങ്കിലും സഭയുടെയും സമൂഹത്തിന്റെയും ആത്മീയ പുനരുദ്ധാരണമാണ് ദൈവം ലക്ഷ്യമാക്കുന്നതെന്ന് അവൻ വൈകാതെ തിരിച്ചറിഞ്ഞു. ഈ ദൈവാനുഭവം ലോകത്തിലെ സകല സമ്പത്തിനെയും നിസ്സാരമായി കാണുവാനും അമൂല്യനിധിയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാനും ഫ്രാൻസിസിന് പ്രചോദനമേകി. ക്രൂശിതന്റെ മുറിവുകൾ ധ്യാനിച്ച് ആത്മീയ ഉന്നതി പ്രാപിച്ച ഫ്രാൻസിസ് ആ മുറിവുകൾ അക്കാലത്തെ സമൂഹത്തിൽ വേദനിക്കുന്നവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും നേരിട്ട് കണ്ടു. അക്കാലത്ത് സമൂഹം അറപ്പോടെയും ഭയത്തോടെയും അകറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഫ്രാൻസിസ് മടിച്ചില്ല. ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പുണർന്ന് ചുംബിച്ച ആ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് ഫ്രാൻസിസ് പിന്നീട് കുറിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികളെയും അനാഥരെയും ശുശ്രൂഷിക്കുവാൻ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആദ്യകാല സഹോദരന്മാരും ഇറങ്ങിത്തിരിച്ചു. സമൂഹം മാറ്റി നിർത്തിയവർ ഫ്രാൻസിസിന് സ്വർഗത്തിലേക്കുള്ള വാതിലുകളായി മാറി. ഇതാണ് ഫ്രാൻസിസ് രൂപീകരിച്ച നിസ്സാര സഹോദര സമൂഹത്തിന്റെ പ്രഥമവും അമൂല്യവുമായ ആത്മീയ മൂലധനം. സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത സ്വർഗീയ അനുഭവത്തിൽ വംശീയമോ സാമൂഹികമോ ആയ സകല അതിർവരമ്പുകളും ഇല്ലാതാകുന്നു. എന്തിലും ഏതിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ മാത്രം വിശാലമായ ഒരു ഹൃദയം വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. കുരിശുയുദ്ധത്തിന്റെ കാലത്ത് ജീവൻ പോലും പണയം വെച്ച് ഈജിപ്തിലെ സുൽത്താൻ അൽ കാമിലിന്റെ അടുക്കലേക്ക് സമാധാന ദൂതുമായി ഫ്രാൻസിസ് പോയ ചരിത്രം സാഹോദര്യത്തിന്റെ മകുടോദാഹരണമാണ്. ഒരു പക്ഷേ ഈ മാതൃകയാവണം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാക്കന്മാരെയും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധമേഖലകളിൽ സമാധാനത്തിന്റെ ആഹ്വാനവുമായി കടന്നു ചെല്ലുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്രകാരം പാപത്തിന്റെ പിടിയിൽ നിന്നും മനുഷ്യകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നതും ഫ്രാൻസിസ് അസീസിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. അളവില്ലാത്ത ക്ഷമയുടെയും കരുണയുടെയും അടയാളമാണ് ഓഗസ്റ്റ് 1 മുതൽ 2 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പോർസിങ്കോളയിലെ ദണ്ഡവിമോചനം. പാപികളുടെ അനുതാപത്തിനും മോചനത്തിനുമായി ദൈവത്തോട് യാചിച്ച് നേടിയെടുത്തതാണ് ഈ സവിശേഷ കൃപ. തന്റെ മുന്നിൽ വരുന്ന ഏതു വലിയ പാപിയായ സഹോദരനും കരുണയോടെയുള്ള ക്ഷമ ലഭിക്കാതെ മടങ്ങിപ്പോകാൻ ഇടയാകരുതെന്ന് അദ്ദേഹം തന്റെ അനുഗാമികളെയും സഹോദരങ്ങളെയും ഉപദേശിച്ചു. വിദ്വേഷം നിലനിൽക്കുന്നിടത്ത് സ്നേഹവും, സംശയം നിലനിൽക്കുന്നിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും വിതയ്ക്കാൻ അദ്ദേഹം തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഫ്രാൻസിസിന്റെ കാലശേഷം 8 നൂറ്റാണ്ടുകൾക്കിപ്പുറം പുതിയ കാലഘട്ടത്തിനും ഈ ആത്മീയത എത്രത്തോളം പ്രസക്തമാണെന്ന് ലോകം കാണുന്നുണ്ട്. കത്തോലിക്ക സഭ അൾത്താരയിലേക്ക് ഉയർത്തിയ വിശുദ്ധ കാർലോ അക്കൂത്തീസിനെ പോലെയുള്ള ആധുനിക വിശുദ്ധർ നമ്മോട് പറയുന്നത് വിശുദ്ധിയും ലാളിത്യവും ഈ ഡിജിറ്റൽ യുഗത്തിലും നമുക്ക് കയ്യെത്തും ദൂരത്തുണ്ട് എന്നാണ്. ലിയോ 14-ാമൻ പാപ്പായുടെ മാഗ്നിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ പാപ്പ അടിവരയിട്ട് പറയുന്നതും നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം മനുഷ്യ മനസ്സിനെ ഗ്രസിക്കുവാൻ അനുവദിക്കരുതെന്നും മനുഷ്യാന്തസ് സംരക്ഷിച്ചുകൊണ്ട് സാഹോദര്യം വളർത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുമാണ്. സമ്പത്തും പദവികളും സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകളും ദൈവത്തെക്കാൾ വലുതായി കാണുന്ന ഇന്നത്തെ ലോകത്തിൽ ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി വെടിയുമ്പോഴാണ് യഥാർത്ഥ ഹൃദയ സ്വാതന്ത്ര്യം ജനിക്കുന്നതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഇന്ന് ലോകമെമ്പാടുമായി കത്തോലിക്ക സഭയിൽ 600,000-ൽ വ്യക്തികൾ ഫ്രാൻസിസ്കൻ ആധ്യാത്മികത പിന്തുടരുന്നുണ്ട്. സന്യാസ ജീവിതം നയിക്കുന്ന 1-ഉം 2-ഉം സഭകളിലെ അംഗങ്ങളും കുടുംബജീവിതത്തിനിടയിലും ഈ ആത്മീയത ജീവിക്കുന്ന അൽമായുടെ 3-ാം സഭയിലെ അംഗങ്ങളും ഇതിൽപ്പെടുന്നു. ഡിജിറ്റൽ യുഗത്തിലും ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ലോകം കൽപ്പിക്കുന്ന വലിയ വിലയ്ക്കുള്ള തെളിവാണിത്. തിരുസഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഈശ്വസഭക്കാരനായ കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന നാമധേയം
പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ചത് സഭയിൽ വലിയൊരു നവീകരണത്തിന്റെ യുഗം ആരംഭിച്ചു. ദരിദ്രരോടുള്ള പക്ഷം ചേരലും ലാളിത്യവും സഭയുടെ കാതലായി മാറണമെന്ന് ഈ നാമസ്വീകരണത്തിലൂടെ അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രശസ്തമായ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സൂര്യകീർത്തനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രകൃതി സംരക്ഷണം കേവലം ഒരു രാഷ്ട്രീയ സാമൂഹിക വിഷയമല്ലെന്നും അത് ആത്മീയമായ ഒരു കടമയാണെന്നും ഈ പ്രബോധനത്തിലൂടെ ലോക നേതാക്കൾക്ക് മുന്നിൽ പാപ്പ വ്യക്തമാക്കി. പ്രപഞ്ച സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഫ്രത്തലി തൂത്തി എന്ന ചാക്രിക ലേഖനവും വിശുദ്ധ ഫ്രാൻസിസിന്റെ സന്ദേശങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. എന്റെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവന് നന്ദി പറയുകയും ചെയ്യുക. വലിയ വിനയത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കുക. 1226 ഒക്ടോബർ 3 പോർസിംഗോളയിലെ ചെറിയ ആശ്രമത്തിൽ വെച്ച് മരണമെന്ന സഹോദരിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായി ജനങ്ങൾ വണങ്ങിയിരുന്ന ഫ്രാൻസിസിനെ മരണപ്പെട്ട് വെറും 2 വർഷത്തിനുള്ളിൽ 1228 ഗ്രിഗറി 9 പാപ്പ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4 അവിടുത്തെ തിരുനാളായി ലോകമെമ്പാടുമുള്ള സഭ ഭക്തിപൂർവം ആഘോഷിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ക്ലാര, വിശുദ്ധ ബോനവെഞ്ചുവർ, പാദുവായിലെ വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, വിശുദ്ധ തോമസ് മോർ, വിശുദ്ധ മാരിയാനെ കോപ്പ്, ഭാരതത്തിന്റെ വിശുദ്ധ അൽഫോൻസാമ തുടങ്ങിയ അനേകം മഹത്തുക്കൾ ഫ്രാൻസിസ്കൻ ആത്മീയതയിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്നവരാണ്. കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി ലോകത്തെയും കോടിക്കണക്കിന് മനുഷ്യരെയും ഇത്രമാത്രം സ്വാധീനിച്ച വിശുദ്ധ ഫ്രാൻസിസിന്റെ എല്ലാ നന്മകൾക്കും അടിസ്ഥാനം യേശുക്രിസ്തുവും അവിടുത്തെ സുവിശേഷവുമായിരുന്നു. ഈ ജൂബിലി വർഷത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു തന്ന ആ ദിവ്യപ്രകാശം നമ്മുടെ വഴികളിൽ വെളിച്ചമായും ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ജീവിത നിയമമായും മാറട്ടെ.

ക്ലിന്റൺ തോമസിന്റെ വരികൾക്ക് ഫാദർ ജിനു മാന്തിയിൽ കപ്പൂച്ചിൻ സംഗീതം പകർന്ന ഗാനം ആലാപനം അനു തോമസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം ക്രിസ്തുവെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുകയും ക്രിസ്തുവിന്റെ സുവിശേഷം അതിന്റെ പ്രായോഗികതയിൽ സമൂഹത്തിന്റെ പാർശ്വങ്ങളിൽ കഴിയുന്നവരിലേക്ക് പോലും എത്തിക്കുവാൻ അനുസരണയുടെയും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വഴി തിരഞ്ഞെടുത്ത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ 800th വാർഷികം ഒക്ടോബർ മാസം 4th തീയതി ആഘോഷിക്കുകയാണ്. ലോകം ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അക്രമങ്ങളുടെയും വിഷമസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സമാധാനത്തിന്റെ ആഹ്വാനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും പ്രാർത്ഥനകളും ഏറെ പ്രചോദനം നൽകുന്നു. ഈ തിരുനാൾ വേളയിൽ ഇന്നും വിശുദ്ധന്റെ ജീവിതം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെ അധികരിച്ചുകൊണ്ട് സിസ്റ്റർ സോണിയ കെച്ചാക്കോ ഡി സി പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് തുടർന്ന് നാം ശ്രവിക്കുന്നത്.

കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ലളിതവും മനോഹരവുമായ ഈ പ്രാർത്ഥനയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏതൊരു ക്രൈസ്തവന്റെ മനസ്സിൽ ആദ്യം ഉയർന്നുവരുന്നത്. സമാധാനത്തിന്റെ അപ്പസ്തോലനും സൃഷ്ടിയുടെ പാലകനും സകല ജീവജാലങ്ങളുടെയും സഹോദരനുമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി അനേകർക്ക് വലിയൊരു ആത്മീയ പ്രചോദനമാണ്. ദൈവം, മനുഷ്യരാശി, പ്രകൃതി എന്നിവ തമ്മിലുള്ള സാർവത്രിക അനുരഞ്ജനത്തിലൂന്നി സമാധാനത്തിന് മനുഷ്യൻ, എല്ലാവരുടെയും സഹോദരൻ എന്നീ നിലകളിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനാണ് 2026 ജനുവരി 10 മുതൽ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ആരംഭിച്ചത്. മനുഷ്യചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു വിശുദ്ധൻ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം കത്തോലിക്കാ സഭയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം സകല ചരാചരങ്ങളോടും സാക്ഷ്യത്തിലൂടെ സംവദിച്ചതാണ് അദ്ദേഹത്തിന്റെ ആത്മീയതയും ജീവിത സന്ദേശവും. ആധുനിക ലോകം ഭൗതികതയുടെയും മത്സരങ്ങളുടെയും തടവറയിൽ കഴിയുമ്പോൾ 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇറ്റലിയിലെ അസീസിയിൽ തന്റെ സ്വർഗീയ യാത്രയിൽ ഉയർന്നുകേട്ട ആ ലാളിത്യത്തിന്റെ സ്വരം ഇന്നും ജനകോടികളുടെ മനസ്സിൽ പ്രത്യാശയുടെ പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്നു. ഈ ജൂബിലി കാലഘട്ടം ചരിത്രപരമായ ചില മഹത്തായ സംഭവങ്ങളുടെ 800-ാം വാർഷികം കൂടിയാണ്. ക്രൈസ്തവ ലോകത്തിന് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ അമൂല്യമായ സമ്മാനങ്ങളുടെ വാർഷികങ്ങൾ തുടർച്ചയായി ആഘോഷിക്കപ്പെടുന്ന ഒരു അപൂർവ മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇറ്റലിയിലെ ഗ്രച്ചോയിൽ ലോകത്തിലാദ്യമായി പുൽക്കൂടൊരുക്കിയതിന്റെ 800-ാം വാർഷികവും ഈ കാലഘട്ടത്തിൽ നാം ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ എളിമയും ലാളിത്യവും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഫ്രാൻസിസ് കണ്ടുപിടിച്ച ആ ആശയം ഇന്നും ലോകമെമ്പാടുമുള്ള വീടുകളിൽ ക്രിസ്മസ് കാലത്ത് ജീവസുറ്റതായി നിലനിൽക്കുന്നു. അതോടൊപ്പം പ്രകൃതിയുടെ ദൈവിക സൗന്ദര്യത്തെ വാഴ്ത്തുന്ന പ്രശസ്തമായ സൂര്യകീർത്തനം രചിച്ചതിന്റെ വാർഷികവും ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. രോഗപീഠകളാൽ കഴിഞ്ഞ അവസ്ഥയിലാണ് ഫ്രാൻസിസ് പുണ്യവാൻ പ്രകൃതിയിലെ ഓരോ ഘടകത്തെയും സഹോദരനായും സഹോദരിയായും വാഴ്ത്തുന്ന ഈ അത്ഭുതഗീതം രചിച്ചത് എന്നത് അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യത്തെ വ്യക്തമാക്കുന്നു. കൂടാതെ ലാവർണ മലമുകളിൽ വച്ച് ക്രിസ്തുവിന്റെ വിശുദ്ധ മുറിവുകൾ ഫ്രാൻസിസിന്റെ ശരീരത്തിൽ പതിഞ്ഞതിന്റെ 800-ാം വാർഷികവും ഇതിനോടൊപ്പം അനുസ്മരിക്കപ്പെടുന്നു. ക്രൂശിതനായ ഈശോയോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദൈവീകമായ പാടുകൾ പ്രത്യക്ഷപ്പെട്ടത്. ചരിത്രത്തിൽ പഞ്ചക്ഷതം ലഭിച്ച ആദ്യത്തെ വ്യക്തിയായി അങ്ങനെ ഫ്രാൻസിസ് മാറി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഭൗമിക ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയതിന്റെ 8-ാം ശതാബ്ദി കൊണ്ടാടുമ്പോൾ ആഘോഷത്തിന്റെയും അതോടൊപ്പം ആത്മീയ വിശുദ്ധീകരണത്തിന്റെയും മറ്റൊരു മഹത്തായ അവസരം കൂടി നമുക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. ക്രിസ്തുവായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യവും മാതൃകയും. അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കാനും അവിടുന്ന് നടന്ന ലാളിത്യത്തിന്റെയും രമ്യതയുടെയും വഴിയിലൂടെ സ്നേഹത്തിന്റെ ഭാഷ മാത്രം സംസാരിച്ച് മുന്നേറാനും അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം അശ്രാന്തമായി പരിശ്രമിച്ചു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:6. ഈ വചനം വിശുദ്ധന്റെ ദിനചര്യകളിൽ തെളിഞ്ഞു നിന്നു. ചെറുപ്പകാലത്ത് ധനികനായ വസ്ത്രവ്യാപാരി പിയത്രോ ബെർണാദോനയുടെ മകനായി സുഖലോലുപതയിൽ വളർന്ന ഫ്രാൻസിസ് ദൈവവിളി കേട്ട മാത്രയിൽ തന്റെ സകല സമ്പത്തും പദവികളും ഉപേക്ഷിച്ചു. പിതാവ് നൽകിയ അങ്കി പോലും തിരികെ നൽകിക്കൊണ്ട് കേവലം ഒരു നിസ്സാര വസ്ത്രവും ധരിച്ച് അവൻ ദൈവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. കാരണം യേശുക്രിസ്തുവിന്റെ ശൂന്യവൽക്കരണത്തെയും കുരിശുമരണത്തെയും അദ്ദേഹം അത്രമേൽ സ്നേഹത്തോടെയും ആദരവോടെയും പുലുകി. സുവിശേഷത്തിലെ വചനങ്ങൾ വെറുമൊരു വായനയായി കാണാതെ അത് അതേപടി ജീവിക്കാനുള്ള ആഹ്വാനമായി അദ്ദേഹം കണ്ടു. ഈശോയോട് അത്രയേറെ ആഴത്തിൽ താതാത്മ്യം പ്രാപിച്ചതുകൊണ്ടാണ് വിശുദ്ധ ബൊനവെഞ്ചർ അദ്ദേഹത്തെ വിസ്മയത്തോടെ 2-ാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചത്. സുവിശേഷം വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് വെളിപ്പെടേണ്ടതെന്ന വലിയ പാഠമാണ് ഫ്രാൻസിസ് തന്റെ അനുഗാമികൾക്ക് പകർന്നു നൽകിയത്. സൃഷ്ടികളെയും പ്രകൃതിയെയും അളവറ്റ് സ്നേഹിച്ച ഫ്രാൻസിസ് പുണ്യവാളനെ വിശുദ്ധ ജോൺ പോൾ 2-ാം പാപ്പ പരിസ്ഥിതിയുടെയും ജീവജാലങ്ങളുടെയും മധ്യസ്ഥനായി നാമകരണം ചെയ്തു. പ്രകൃതിയെ കേവലം ഉപഭോഗ വസ്തുവായി കാണുന്ന ആധുനിക ലോകത്തിന് 100 ആണ്ടുകൾക്ക് മുൻപേ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പവിത്രത കാണിച്ചു തന്ന മഹാത്മാവാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സകല സൃഷ്ടിവസ്തുക്കളും ഒരേ ദൈവത്തിന്റെ കൈവേലയാണെന്ന തിരിച്ചറിവ് വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. അതിനാൽ പ്രകൃതിയിലെ സകലതും അദ്ദേഹത്തിന് സഹോദരി സഹോദരന്മാരായിരുന്നു. സൂര്യനെ സഹോദരനെന്നും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സഹോദരിമാരെന്നും ജലത്തെയും ഭൂമിയെയും സഹോദരിയെന്നും വിളിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
പക്ഷികളോടും കാട്ടുമൃഗങ്ങളോടും സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസിന്റെ കഥകൾ ആത്മീയ ചരിത്രത്തിലെ അപൂർവ ഏടുകളാണ്. അസീസി കോദക്സ് എന്ന പുരാതന കയ്യെഴുത്തു പ്രതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സൂര്യകീർത്തനത്തിൽ ദൈവത്തെയും അവിടുത്തെ സൃഷ്ടികളെയും ഇപ്രകാരം പുകഴ്ത്തുന്നു: മഹോന്നതനെ, സർവശക്തനെ, നല്ല കർത്താവെ, സ്തുതികളും മഹത്വവും ബഹുമാനവും എല്ലാ വാഴവും നിനക്കുള്ളതാകുന്നു. ഉന്നതനെ, അവ നിന്റേത് മാത്രമാകുന്നു. നിന്റെ നാമം ഉച്ചരിക്കാൻ മർത്യരിൽ ഒരുവനും യോഗ്യനല്ല. പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തെ വലിയ ഭീഷണിയിലാഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ സൃഷ്ടിപ്രപഞ്ചത്തോടുള്ള ഫ്രാൻസിസിന്റെ ഈ ആദരവും സ്നേഹവും ഏവർക്കും ഒരു വലിയ വഴികാട്ടിയാണ്. സാൻ ദമിയാനോയിലെ തകർന്നു വിഴാറായ ചെറിയ പള്ളിയിൽ വച്ച് ക്രൂശിതനായ ഈശോയുടെ രൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. ഫ്രാൻസിസ്, നീ പോയി തകർച്ചയിലായ എന്റെ ഭവനം പുനരുദ്ധരിക്കുക എന്ന ദൈവീക സ്വരം അവൻ കേട്ടു. ആദ്യം അത് പള്ളിയുടെ ഭൗതികമായ തകർച്ചയാണെന്ന് കരുതിയെങ്കിലും സഭയുടെയും സമൂഹത്തിന്റെയും ആത്മീയ പുനരുദ്ധാരണമാണ് ദൈവം ലക്ഷ്യമാക്കുന്നതെന്ന് അവൻ വൈകാതെ തിരിച്ചറിഞ്ഞു. ഈ ദൈവാനുഭവം ലോകത്തിലെ സകല സമ്പത്തിനെയും നിസ്സാരമായി കാണുവാനും അമൂല്യനിധിയായ ക്രിസ്തുവിനെ സ്വന്തമാക്കാനും ഫ്രാൻസിസിന് പ്രചോദനമേകി. ക്രൂശിതന്റെ മുറിവുകൾ ധ്യാനിച്ച് ആത്മീയ ഉന്നതി പ്രാപിച്ച ഫ്രാൻസിസ് ആ മുറിവുകൾ അക്കാലത്തെ സമൂഹത്തിൽ വേദനിക്കുന്നവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും നേരിട്ട് കണ്ടു. അക്കാലത്ത് സമൂഹം അറപ്പോടെയും ഭയത്തോടെയും അകറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഫ്രാൻസിസ് മടിച്ചില്ല. ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പുണർന്ന് ചുംബിച്ച ആ നിമിഷമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് ഫ്രാൻസിസ് പിന്നീട് കുറിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികളെയും അനാഥരെയും ശുശ്രൂഷിക്കുവാൻ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ ആദ്യകാല സഹോദരന്മാരും ഇറങ്ങിത്തിരിച്ചു. സമൂഹം മാറ്റി നിർത്തിയവർ ഫ്രാൻസിസിന് സ്വർഗത്തിലേക്കുള്ള വാതിലുകളായി മാറി. ഇതാണ് ഫ്രാൻസിസ് രൂപീകരിച്ച നിസ്സാര സഹോദര സമൂഹത്തിന്റെ പ്രഥമവും അമൂല്യവുമായ ആത്മീയ മൂലധനം. സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത സ്വർഗീയ അനുഭവത്തിൽ വംശീയമോ സാമൂഹികമോ ആയ സകല അതിർവരമ്പുകളും ഇല്ലാതാകുന്നു. എന്തിലും ഏതിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ മാത്രം വിശാലമായ ഒരു ഹൃദയം വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായിരുന്നു. കുരിശുയുദ്ധത്തിന്റെ കാലത്ത് ജീവൻ പോലും പണയം വെച്ച് ഈജിപ്തിലെ സുൽത്താൻ അൽ കാമിലിന്റെ അടുക്കലേക്ക് സമാധാന ദൂതുമായി ഫ്രാൻസിസ് പോയ ചരിത്രം സാഹോദര്യത്തിന്റെ മകുടോദാഹരണമാണ്. ഒരു പക്ഷേ ഈ മാതൃകയാവണം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാക്കന്മാരെയും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധമേഖലകളിൽ സമാധാനത്തിന്റെ ആഹ്വാനവുമായി കടന്നു ചെല്ലുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്രകാരം പാപത്തിന്റെ പിടിയിൽ നിന്നും മനുഷ്യകുലത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നതും ഫ്രാൻസിസ് അസീസിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. അളവില്ലാത്ത ക്ഷമയുടെയും കരുണയുടെയും അടയാളമാണ് ഓഗസ്റ്റ് 1 മുതൽ 2 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പോർസിങ്കോളയിലെ ദണ്ഡവിമോചനം. പാപികളുടെ അനുതാപത്തിനും മോചനത്തിനുമായി ദൈവത്തോട് യാചിച്ച് നേടിയെടുത്തതാണ് ഈ സവിശേഷ കൃപ. തന്റെ മുന്നിൽ വരുന്ന ഏതു വലിയ പാപിയായ സഹോദരനും കരുണയോടെയുള്ള ക്ഷമ ലഭിക്കാതെ മടങ്ങിപ്പോകാൻ ഇടയാകരുത് എന്ന് അദ്ദേഹം തന്റെ അനുഗാമികളെയും സഹോദരങ്ങളെയും ഉപദേശിച്ചു. വിദ്വേഷം നിലനിൽക്കുന്നിടത്ത് സ്നേഹവും, സംശയം നിലനിൽക്കുന്നിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും വിതയ്ക്കാൻ അദ്ദേഹം തന്റെ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഫ്രാൻസിസിന്റെ കാലശേഷം 8 നൂറ്റാണ്ടുകൾക്കിപ്പുറം പുതിയ കാലഘട്ടത്തിനും ഈ ആത്മീയത എത്രത്തോളം പ്രസക്തമാണെന്ന് ലോകം കാണുന്നുണ്ട്. കത്തോലിക്ക സഭ അൾത്താരയിലേക്ക് ഉയർത്തിയ വിശുദ്ധ കാർലോ അക്കുത്തിസിനെ പോലെയുള്ള ആധുനിക വിശുദ്ധർ നമ്മോട് പറയുന്നത് വിശുദ്ധിയും ലാളിത്യവും ഈ ഡിജിറ്റൽ യുഗത്തിലും നമുക്ക് കയ്യെത്തും ദൂരത്തുണ്ട് എന്നാണ്. ലിയോ 14-ാമൻ പാപ്പായുടെ മാഗ്നിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തിൽ പാപ്പ അടിവരയിട്ട് പറയുന്നതും നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം മനുഷ്യ മനസ്സിനെ ഗ്രസിക്കുവാൻ അനുവദിക്കരുതെന്നും മനുഷ്യാന്തസ് സംരക്ഷിച്ചുകൊണ്ട് സാഹോദര്യം വളർത്തുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുമാണ്. സമ്പത്തും പദവികളും സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകളും ദൈവത്തെക്കാൾ വലുതായി കാണുന്ന ഇന്നത്തെ ലോകത്തിൽ ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി വെടിയുമ്പോഴാണ് യഥാർത്ഥ ഹൃദയ സ്വാതന്ത്ര്യം ജനിക്കുന്നതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഇന്ന് ലോകമെമ്പാടുമായി കത്തോലിക്ക സഭയിൽ 600,000-ൽ വ്യക്തികൾ ഫ്രാൻസിസ്കൻ ആധ്യാത്മികത പിന്തുടരുന്നുണ്ട്. സന്യാസ ജീവിതം നയിക്കുന്ന 1-ഉം 2-ഉം സഭകളിലെ അംഗങ്ങളും കുടുംബജീവിതത്തിനിടയിലും ഈ ആത്മീയത ജീവിക്കുന്ന അൽമാരുടെ 3-ാം സഭയിലെ അംഗങ്ങളും ഇതിൽപ്പെടുന്നു. ഡിജിറ്റൽ യുഗത്തിലും ദാരിദ്ര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ക്രിസ്തീയ മൂല്യങ്ങൾക്ക് ലോകം കൽപ്പിക്കുന്ന വലിയ വിലയ്ക്കുള്ള തെളിവാണിത്. തിരുസഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഈശ്വസഭക്കാരനായ കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ ഫ്രാൻസിസ് എന്ന നാമധേയം
പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ചത് സഭയിൽ വലിയൊരു നവീകരണത്തിന്റെ യുഗം ആരംഭിച്ചു. ദരിദ്രരോടുള്ള പക്ഷം ചേരലും ലാളിത്യവും സഭയുടെ കാതലായി മാറണമെന്ന് ഈ നാമസ്വീകരണത്തിലൂടെ അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ പ്രശസ്തമായ ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സൂര്യകീർത്തനത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പ്രകൃതി സംരക്ഷണം കേവലം ഒരു രാഷ്ട്രീയ സാമൂഹിക വിഷയമല്ലെന്നും അത് ആത്മീയമായ ഒരു കടമയാണെന്നും ഈ പ്രബോധനത്തിലൂടെ ലോക നേതാക്കൾക്ക് മുന്നിൽ പാപ്പ വ്യക്തമാക്കി. പ്രപഞ്ച സാഹോദര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഫ്രത്തെല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനവും വിശുദ്ധ ഫ്രാൻസിസിന്റെ സന്ദേശങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടതാണ്. എന്റെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവന് നന്ദി പറയുകയും ചെയ്യുക. വലിയ വിനയത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കുക. 1226 ഒക്ടോബർ 3 പോർസിംഗോളയിലെ ചെറിയ ആശ്രമത്തിൽ വെച്ച് മരണമെന്ന സഹോദരിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നുപോയി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായി ജനങ്ങൾ വണങ്ങിയിരുന്ന ഫ്രാൻസിസിനെ മരണപ്പെട്ട് വെറും 2 വർഷത്തിനുള്ളിൽ 1228 Gregory IX പാപ്പ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 4 അവിടുത്തെ തിരുനാളായി ലോകമെമ്പാടുമുള്ള സഭ ഭക്തിപൂർവം ആഘോഷിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ക്ലാര, വിശുദ്ധ ബോനവെഞ്ചുവർ, പാദുവായിലെ വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ, വിശുദ്ധ തോമസ് മോർ, വിശുദ്ധ മാരിയാന കോപ്പ്, ഭാരതത്തിന്റെ വിശുദ്ധ അൽഫോൻസാമ തുടങ്ങിയ അനേകം മഹത്തുക്കൾ ഫ്രാൻസിസ്കൻ ആത്മീയതയിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർന്നവരാണ്. കഴിഞ്ഞ 8 നൂറ്റാണ്ടുകളായി ലോകത്തെയും കോടിക്കണക്കിന് മനുഷ്യരെയും ഇത്രമാത്രം സ്വാധീനിച്ച വിശുദ്ധ ഫ്രാൻസിസിന്റെ എല്ലാ നന്മകൾക്കും അടിസ്ഥാനം യേശുക്രിസ്തുവും അവിടുത്തെ സുവിശേഷവുമായിരുന്നു. ഈ ജൂബിലി വർഷത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് കാണിച്ചു തന്ന ആ ദിവ്യപ്രകാശം നമ്മുടെ വഴികളിൽ വെളിച്ചമായും ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ജീവിത നിയമമായും മാറട്ടെ.

ക്ലിന്റൺ തോമസിന്റെ വരികൾക്ക് ഫാദർ ജിനു മാന്തിയിൽ കപ്പൂച്ചിൻ സംഗീതം പകർന്ന ഗാനം ആലാപനം അനു തോമസ്.